0: ദേവ്, ഹേ മാതാദേവി, ഇപ്പോ ഇവേ അനീകി സ്വരോണ്ട നനായന ഭക്തി കച്ചരി ശിവാഗിതമക്തൗരാഞ്ചരിവ ആസന്നശിത ലെങ്ഷിൻ ബിശി നംജവ ശിവാലാഞ്ചരിവ സേ പെൻ ബിയുക്കോ ഹേ ദേവ് കുറുംജരി നനായന
1: മഹാരാജ് ശ്രീവാസ് നങ്കി ഭക്തി ദാ ഐക്കോയ് പേല്
0: ഹേ ദേവ് നനായ ബസാൻ ബിയോ
1: ദർബാർ ദഹൈന ഖിബ വാരം മതുങ്ങിന വിചാര ഹൗബ യാദ്രിബര മഹാരാജ്
0: നക്പിഗനി ഹേ ദേവ് ദേവാദേവി അനീന ലെങ്ഷിൻ ബിരിബ ആസന്നശിന നനായി വിചാരദും ഒയ്ജരെ ദേവ്
1: അയിന ഫംലിബ ആസന്നശിദി ലുപ്പാഗി ആസന്നിന
0: ദേവ്
1: ലക്ഷ്മിഗി ആസന്നശിന സനാഗി ആസൻ
0: ദേവ്
1: വഫം മശിദി ലക്ഷ്മിന ഇങ്ങൊന്നഗി മതിക് മകുൻ ഹേലി ഹൈബനി
0: ദേവ്
1: ഐബു ശിദ്ധവൈദവ ശനിയഗി തഖംഗി കംഗനി
0: ദേവ്
2: മഹാരാജ് ശനിദേവന യാമന സൗന ലേൻക്രിവസേ അപ്പവ പോൽ ഓയ്കതവ മാന്തേ
0: കപ്കനുരാനി യേങ്ങുനെ ലക്ഷ്മിദേവി ഇമാന മോമോ നോക്തുന ഇക്കോയ്ട ആശീർവാദ് പിന ബിരിവസേ ശനിദേവന വരവ് ക്രവശോ നോമതി ഐക്കോയ്ബു ഇമാന സോയിതന തൗജാൻ ബിരക്കിഗനിരാ
2: ഹേ ഇമാ സർഗമർത്ത പതാൻ വരോൽ അഹുംഗി നുപ്പി ഓയ്ബി സിംഗി ചങ്ജ ഫമ്മ ഓരിബി സർഗദ സർഗലക്ഷ്മി മർട്ടദ ഗൃഹലക്ഷ്മി ഓരിബി ശ്രീ വിഷ്ണുഗി ചാന തോയ്രബി നിങ്ഥി ജബ ഖിബിക് നലൈത്തേങ് ഓയ്ബിരിബി ഇമാ തോലബ നസാ സിംഗു തൗജാൻ ബിയുക്കോ മഫം മതം ഖുദിങ്ദ ഇമാഗി ചോരോൺ ബുക്കാവ്ദ